നേരം 6:15. ആകാശവാണി ചെന്നൈ വോണൽ നിലയം. വഴിപാട്. മുതലിൽ പി. സുശീല കെ. വീരമണി പാടിയിരിക്കും പാടൽ.